0: SBS, a world of difference. You're with SBS Malayalam on mobile, online and on radio.
1: നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം മൊബൈലിലും ഓൺലൈനിലും റേഡിയോയിലും.
2: നമസ്കാരം പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും SBS മലയാളത്തിന്റെ ഇന്നത്തെ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 June 19 വെള്ളിയാഴ്ച. ഓസ്ട്രേലിയയിലെ ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ ഞാൻ അഖിലശ്രീ. ഞാൻ ഇപ്പോഴുള്ള ഈ ദേശത്തിന്റെ പരമ്പരാഗത ഉടമകളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഇന്നത്തെ പരിപാടികൾ തുടങ്ങുന്നത്. ക്യാമറകൾ ജനതയ്ക്കും അവരിലെ ജീവിച്ചിരിക്കുന്നതും മൺമറിഞ്ഞതുമായ എല്ലാ മുതിർന്നവർക്കും SBS മലയാളം ആദരവർപ്പിക്കുന്നു. ഒപ്പം നിങ്ങൾ പരിപാടി കേൾക്കുന്ന ഓരോ ആദിമവർഗദേശങ്ങളുടെയും പരമ്പരാഗത ഉടമകളെയും സ്മരിക്കുന്നു. നമുക്കാദ്യം തന്നെ ഈ വാരാന്ത്യ പരിപാടിയിലെ പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പതിവുപോലെ ആദ്യം ഇക്കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാന വാർത്തകളുമായി ഓസ്ട്രേലിയ പോയ വാരം. പിന്നെ രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സെക്സ്റ്റോർഷൻ തട്ടിപ്പിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടും ഇന്ന് കേൾക്കാം. ഓസ്ട്രേലിയയിൽ പേരന്റൽ ലീവ് ആനുകൂല്യങ്ങൾ ആർക്കൊക്കെ ലഭിക്കുമെന്നതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും ഇന്ന് ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ പതിവുപോലെ സിനിമാ വിശേഷങ്ങൾ, പുത്തൻ പാട്ടുകൾ എല്ലാം നമുക്ക് കേൾക്കാം. അതിലേക്കൊക്കെ പോകും മുൻപ് ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയായിരുന്നുവെന്ന് നോക്കണം. ഓസ്ട്രേലിയ പോയ വാരം.

0: പ്രസംഗമാണ് പോയ വാരത്തിലെ ശ്രദ്ധേയമായ വാർത്ത. വണ്ണേഷിന്റെ നയങ്ങൾ വ്യക്തമാക്കിയ പോളിൻ ഹാൻസൺ ബഹുസാംസ്കാരികതയല്ല ഓസ്ട്രേലിയയ്ക്ക് വേണ്ടത്, ഏക സംസ്കാരമാണെന്നും പ്രഖ്യാപിച്ചു. പലിശ നിരക്ക് നിലവിലെ 4.35% റിസർവ് ബാങ്ക് നിലനിർത്തിയതും ഈ മാസം അവസാനിക്കാനിരിക്കുന്ന ഫ്യുവൽ എക്സൈസ് ടാക്സ് ഇളവ് നീട്ടിയേക്കുമെന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുകയും ചെയ്ത വാരമാണ് ഇത്. വിക്ടോറിയയിൽ സർക്കാരിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയതിനും പോയ വാരം സാക്ഷിയായി. ഈ വാർത്തകളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. ഓസ്ട്രേലിയ പോയ വാരം, അവതരിപ്പിക്കുന്നത് അഖിലശ്രീ. നാഷണൽ പ്രസ് ക്ലബിലെ കന്നി പ്രസംഗത്തിൽ പാർട്ടിയെ പ്രതിരോധിച്ചും നിലപാടുകൾ വ്യക്തമാക്കിയും വൺ നേഷൻ പാർട്ടി നേതാവും ക്വീൻസ്ലൻഡിൽ നിന്നുള്ള സെനറ്ററുമായ പോളിൻ ഹാൻസൺ. മാധ്യമങ്ങൾ തങ്ങളോട് അനീതി കാണിക്കുകയാണെന്ന് അവർ ആരോപിച്ചു. വിമർശകരെയും വെറുതെ വിട്ടില്ല. തങ്ങൾ വംശീയവാദികളാണെന്ന ആരോപണം തള്ളിക്കളഞ്ഞ ഹാൻസൺ പാർട്ടിക്ക് ലഭിച്ചുവരുന്ന ജനപിന്തുണയെ തകർക്കാനാണ് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും കുറ്റപ്പെടുത്തി. ഓസ്ട്രേലിയ മൾട്ടി റേഷ്യലാണെന്നും അതുകൊണ്ടുതന്നെ രാജ്യത്തിന് ഏക സംസ്കാരം വേണമെന്നും അവർ പറഞ്ഞു. പ്രസംഗത്തിനിടെ പോളിൻ ഹാൻസന്റെ നിലപാടുകളെ പരിഹസിച്ചുകൊണ്ടുള്ള ബാനർ വേദിയിൽ പ്രത്യക്ഷപ്പെട്ടു. വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് പക്ഷേ ഹാൻസൺ പ്രസ് ക്ലബ്ബ് വിട്ടത്. കുടിയേറ്റം കർശനമാക്കുക, നികുതി വ്യവസ്ഥ പരിഷ്കരിക്കുക, ആണവോർജ്ജത്തെ പിന്തുണയ്ക്കുക, ഓസ്ട്രേലിയയിലെ പൊതുപ്രക്ഷേപണ സ്ഥാപനങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തും എന്നിങ്ങനെയുള്ള നിർണായക പ്രഖ്യാപനങ്ങളാണ് ഹാൻസൺ നടത്തിയത്. ഇന്റർനെറ്റിന്റെ വളർച്ചയോടെ SBS ചാനലിന്റെ ആവശ്യം ഇല്ലാതെയായെന്നും വൺ നേഷൻ അധികാരത്തിൽ വന്നാൽ അത് നിർത്തലാക്കുമെന്നും അവർ വ്യക്തമാക്കി. കൂടാതെ ABC ചാനലിനെ പൂർണ്ണമായി നിർത്തലാക്കില്ല എങ്കിലും നഗരങ്ങളിൽ അതിനെ ഒരു സബ്സ്ക്രിപ്ഷൻ സർവീസാക്കി മാറ്റുമെന്നും ഗ്രാമീണ ഉൾനാടൻ മേഖലകളിൽ മാത്രമായിരിക്കും സൌജന്യ സേവനം ലഭ്യമാക്കുകയെന്നും അവർ കൂട്ടിച്ചേർത്തു.
1: There's no need for it anymore. The internet has overtaken the need for it. The ABC will still exist, but in a very different form. Taxpayers will still fund some of the ABC's operations in regional, rural, and remote areas where there is a lack of commercial media. But in the cities, which are already saturated with media outlets across the political spectrum, the ABC will only be subscription service only.
0: എന്നാൽ ഒരു നിഷ്പക്ഷ മാധ്യമമെന്ന നിലയിലുള്ള തങ്ങളുടെ ബാധ്യതകൾ മുൻനിർത്തി രാഷ്ട്രീയ പാർട്ടികളുടെ നയങ്ങളെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നാണ് SBS ഇതിനോട് പ്രതികരിച്ചത്. ഹാൻസന്റെ പ്രസംഗം അവരുടെ പാർട്ടിയുടെ നയങ്ങളിൽ വ്യക്തമായ പരിഹാരങ്ങളൊന്നുമില്ല എന്ന വസ്തുതയാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് മൾട്ടികൾച്ചറൽ അഫയേഴ്സ് മന്ത്രി ആൻ അലി പറഞ്ഞു. നിരുത്തരവാദപരമായ വെറുപ്പുളവാക്കുന്ന പ്രസംഗമെന്നാണ് മന്ത്രിയുടെ പ്രതികരണം.
2: There's a fear in the community of how this might resonate and what the real impacts that this might have on people, particularly the kind of the dog whistling, but also some of the blatant racism that's in there as well. But there is also a sense of in unity we are strong, and a sense that also this is really about degrading Australia, degrading our communities. There is a strong sense of identity among all Australians that really puts our diversity at the core of that, that our diversity is our strength.
0: ഹാൻസന്റെ പ്രസ്താവനകളെ പൂർണ്ണമായി തള്ളിക്കളയുന്നതായി വിവിധ ഭാഷാ സാംസ്കാരിക പശ്ചാത്തലങ്ങളുള്ള ഓസ്ട്രേലിയക്കാരുടെ ദേശീയ സംഘടനയായ ഫെക്ക വ്യക്തമാക്കി. രാജ്യത്ത് വിഭജനമുണ്ടാക്കാനും പഴയ വൈറ്റ് ഓസ്ട്രേലിയ പോളിസി കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇതെന്നും സംഘടന ആരോപിച്ചു. പലിശ നിരക്ക് മാറ്റമില്ലാതെ 4.35% തന്നെ നിലനിർത്താൻ റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയ തീരുമാനിച്ച വാരമാണ് ഇത്. മുൻപ് പലിശ നിരക്ക് വർദ്ധിപ്പിച്ചതിന്റെ ആഘാതവും എണ്ണ വിതരണത്തിലെ പ്രതിസന്ധികളും വിലയിരുത്തുന്നതിനായാണ് നിലവിൽ പലിശ നിരക്ക് മാറ്റമില്ലാതെ നിലനിർത്താൻ ബോർഡ് തീരുമാനിച്ചത്. വിലക്കയറ്റം പൂർണ്ണമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പലിശ നിരക്ക് ഇനിയും ഉയർത്തേണ്ടി വരുമെന്ന കർശന മുന്നറിയിപ്പും റിസർവ് ബാങ്ക് നൽകിയിട്ടുണ്ട്. ഈ വർഷം 3 തവണ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചിരുന്നു. പുതിയ തീരുമാനം ഭവന വായ്പക്കാർക്ക് ആശ്വാസം നൽകും. ഓസ്ട്രേലിയൻ സമ്പദ്വ്യവസ്ഥ നിലവിൽ മന്ദഗതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും റിസർവ് ബാങ്ക് വിലയിരുത്തുന്നു. ഈ ആഴ്ചയിലുണ്ടായിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഫ്യുവൽ എക്സൈസ് ടാക്സുമായി ബന്ധപ്പെട്ടാണ്. മിഡിൽ ഈസ്റ്റ് യുദ്ധത്തെ തുടർന്ന് രാജ്യത്ത് ഏർപ്പെടുത്തിയ ഫ്യുവൽ എക്സൈസ് ടാക്സിൽ വരുത്തിയ താൽക്കാലിക ഇളവ് ഈ മാസം അവസാനിക്കും. ജൂണിന് ശേഷം ഇളവ് നീട്ടണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെയാണ് 3 മാസത്തെ താൽക്കാലിക ഇളവ് പ്രഖ്യാപിച്ചത്. എന്നാൽ മേഖലയിലെ സംഘർഷം അവസാനിക്കാനുള്ള നീക്കം തുടരുന്നതിനാൽ സർക്കാർ തീരുമാനം ഉടനുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസി വ്യക്തമാക്കി.

0: വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൃത്യമായ വിലയിരുത്തൽ നടത്തുമെന്നും ജൂൺ 30 മുൻപ് ജനങ്ങൾക്ക് കൃത്യമായ നോട്ടീസ് നൽകിക്കൊണ്ട് ഉചിതമായ തീരുമാനം കൈക്കൊള്ളുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത ആഴ്ച ആദ്യം ചേരുന്ന എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി യോഗത്തിൽ ഇതു സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടാകും.
1: Look, we'll make our assessment over coming days. We obviously need to make a decision prior to June 30, and we need to do that in advance, obviously, of June 30, so people have appropriate notice. Our ERC meets regularly. We'll be doing that at the beginning of next week. We'll make an appropriate assessment.
0: Western Australia police in a

0: SBS.
1: Ice Cube's Big 3 is back. The most competitive basketball league on earth is on CBS this Saturday. Big 3 All-Star Dwight Howard and the LA Riot take on Greg Monroe and the Dallas Power. Then Coach Rick Mahorn, Sensation Nazir Kor, and the Detroit Amps look to protect home court against back-to-back MVP Michael Beasley and the defending champs Miami 305. The game played the way you love. Watch live Saturday on CBS at 4 p.m. Eastern, 1 p.m. Pacific, and catch replays on BET.
2: Yay!
3: പോസ്റ്റുകൾ, റോഡ് ബ്ലോക്സ് എന്നിവ സ്ഥാപിക്കാൻ പോലീസിന് അനുമതി ലഭിക്കും. കൂടാതെ വ്യക്തികളെയും വാഹനങ്ങളെയും പരിശോധിക്കാനുള്ള കൂടുതൽ അധികാരങ്ങളും ഉദ്യോഗസ്ഥർക്ക് ലഭിക്കും. മെൽബണിലെ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്ത ചിലർ പേർത്തിലേക്ക് യാത്ര ചെയ്തേക്കാമെന്ന രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയ പോലീസ് മന്ത്രി റീസ് വിഡ്ബി വ്യക്തമാക്കി. പാകിസ്ഥാനിൽ കുടുംബത്തോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ പോയ 9 വയസ്സുകാരിയായ ഓസ്ട്രേലിയൻ പെൺകുട്ടിയെ വെടിവെച്ചു കൊന്ന സംഭവത്തിൽ പാക് പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. പെർത്തിൽ നിന്നുള്ള സ്കൂൾ വിദ്യാർത്ഥിനിയായ ഹാനിയ അഹമ്മദാണ് കൊല്ലപ്പെട്ടത്. മാതാപിതാക്കൾക്കും സഹോദരനുമൊപ്പം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലൂടെ സഞ്ചരിക്കുമ്പോഴായിരുന്നു പെൺകുട്ടിക്ക് വെടിയേറ്റത്. പെൺകുട്ടിയുടെ കുടുംബം കവർച്ചക്കിരയായിരുന്നു. വെടിവയ്പിൽ കുട്ടിയുടെ പിതാവിനും 11 വയസ്സുള്ള സഹോദരനും പരിക്കേറ്റു. സംഭവത്തെ തുടർന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യ വ്യാപാര വകുപ്പ് കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ നിയമസഹായങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് സാമ്പത്തിക സഹായമോ ചാരിറ്റിയോ ആവശ്യമില്ല എന്നും തങ്ങളെ വെടിവെച്ച പോലീസ് ഉദ്യോഗസ്ഥരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ ഉറപ്പാക്കണമെന്നും ഹാനിയുടെ പിതാവ് അദീൽ SBS ഉറുദുവിനോട് പറഞ്ഞു.
4: We do not want financial help and we do not want to start any GoFundMe page or seek charity from anyone. All we want is to ensure that what happened to us is properly addressed and brought to justice. The people who shot at us, whether CCD personnel or police officers, must be held accountable so that this does not happen again and that such actions by CCD are reduced. This matter needs to be taken very
5: seriously.
3: ഓഗസ്റ്റിൽ നടക്കാനിരിക്കുന്ന ദേശീയ സെൻസസിൽ ഓസ്ട്രേലിയക്കാർ തങ്ങളുടെ മതം കൃത്യമായി രേഖപ്പെടുത്താൻ മടിച്ചേക്കുമെന്ന് ചില മതനേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സമീപകാല സെൻസസ് വിവരങ്ങൾ പ്രകാരം ഓസ്ട്രേലിയയിൽ ക്രിസ്തുമത വിശ്വാസികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഒരു മതവുമില്ല എന്ന് രേഖപ്പെടുത്തിയവരുടെയും മറ്റ് മതവിഭാഗങ്ങളിൽപ്പെട്ടവരുടെയും എണ്ണത്തിൽ വർധനവുണ്ടായി. അതേസമയം കമ്മ്യൂണിറ്റി സേവനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനും ഗവൺമെന്റ് ഫണ്ടിംഗ് അനുവദിക്കുന്നതിനും സെൻസസ് വിവരങ്ങൾ അത്യാവശ്യമാണെന്നും അതിനാൽ എല്ലാവരും തങ്ങളുടെ മതം കൃത്യമായി രേഖപ്പെടുത്തണമെന്നും വിവിധ മതവിഭാഗങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുമുണ്ട്. 2027 ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾക്കായുള്ള നാമനിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 31 അവസാനിക്കും. 4 വ്യത്യസ്ത വിഭാഗങ്ങളിലായി സമൂഹത്തിന് മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെയാണ് ഈ പുരസ്കാരത്തിലൂടെ ആദരിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ, സീനിയർ ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ, യങ് ഓസ്ട്രേലിയൻ ഓഫ് ദി ഇയർ, ഓസ്ട്രേലിയാസ് ലോക്കൽ ഹീറോ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. നാഷണൽ ഓസ്ട്രേലിയ ഡേ കൌൺസിലിന്റെ കണക്കനുസരിച്ച് ഈ അവാർഡുകൾ പൂർണ്ണമായും പൊതുജനങ്ങളിൽ നിന്നുള്ള നാമനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരാളെ അവാർഡിനായി പരിഗണിക്കാൻ കേവലം ഒരു നാമനിർദ്ദേശം മാത്രം മതിയാകും. സംസ്ഥാന ടെറിട്ടറി തലങ്ങളിലെ ഫൈനലിസ്റ്റുകളുടെ പേരുകൾ ഈ വർഷം അവസാനത്തോടെ പ്രഖ്യാപിക്കും. തുടർന്ന് 2027 ജനുവരി 25 കാൻബറയിൽ നടക്കുന്ന ചടങ്ങിലെ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. സമൂഹത്തിലെ നേതാക്കളെയും സന്നദ്ധ പ്രവർത്തകരെയും മാറ്റങ്ങൾക്ക് വഴിതെളിക്കുന്നവരെയും നിർദ്ദേശിക്കാൻ ജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഓസ്ട്രേലിയ പോയ വാരം അവസാനിക്കുന്നു. അവതരിപ്പിച്ചത് അഖിലശ്രീ.
6: SBS Audio.
7: കേൾക്കാം നിങ്ങളുടെ മനസ്സിനടങ്ങുന്ന പരിപാടികൾ.
8: Can you describe that feeling for people who haven't experienced it?
9: SBS Hindi uplabdh karvata hai.
10: Far from the partisan politics.
7: 60-ലേറെ ഭാഷകളിൽ വാർത്തകളും മനം നിറയ്ക്കുന്ന പാട്ടുകളും പിടിച്ചിരുത്തുന്ന പോഡ്കാസ്റ്റുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. SBS Audio ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അല്ലെങ്കിൽ
6: sbs.com.au/audio.
3: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 ജൂൺ 19 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും

0: ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. മാത്രമല്ല, ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 മണിക്കും കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, ഇനി പതിവുപോലെ ഇന്ത്യയിൽ നിന്നുള്ള കേരളത്തിൽ നിന്നുള്ള വാർത്തകളുമായി എ എൻ കുമാരമംഗലമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. എ എൻ കുമാരമംഗലം, സ്വാഗതം. ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ നടക്കുന്ന സമയമാണ്. എൻ ഡി എ അംഗസംഖ്യ രാജ്യസഭയിൽ ഇങ്ങനെ കൂടുന്നു. ബി ജെ പി ഭരണഘടനാ ഭേദഗതിക്ക് തയ്യാറെടുക്കുന്നു. 3-2 ഭൂരിപക്ഷം എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് എങ്ങനെ എത്തും കുമാരമംഗലം?
1: അഖിലേശ്വരീ, നിലവിലത്തെ ലോക്സഭയിലും രാജ്യസഭയിലും ബി ജെ പിക്ക് 3-2 ഭൂരിപക്ഷമില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി 400 സീറ്റ് കടക്കുമെന്ന് വിചാരിച്ചെങ്കിലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥിതിയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിയില്ല എന്ന് മാത്രമല്ല, എൻ ഡി എ ഘടകകക്ഷികളുടെ സഹായം കൊണ്ടാണ് കേവല ഭൂരിപക്ഷം എന്ന മാർക്ക് കടന്നത്. അതിനുശേഷം പല സുപ്രധാന ബില്ലുകളും, പ്രത്യേകിച്ച്

0: su SBS.
1: Ice Cube's Big 3 is back. The most competitive basketball league on earth is on CBS this Saturday. Big 3 All-Star Dwight Howard and the LA Riot take on Greg Monroe and the Dallas Power. Then Coach Rick Mahorn, Sensation Nazir Kor, and the Detroit Amps look to protect home court against back-to-back MVP Michael Beasley and the defending champs Miami 305. The game played the way you love. Watch live Saturday on CBS at 4 p.m. Eastern, 1 p.m. Pacific, and catch replays on BET.
2: Yay!
3: തൃണമൂൽ കോൺഗ്രസിന്റെ ഏതാണ്ട് 22 എം പിമാർ തങ്ങൾക്ക് പാർലമെന്റിൽ പ്രത്യേക ബ്ലോക്കായി ഇരിക്കാൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് കൈമാറി. ഇതേ തുടർന്ന് മമതാ ബാനർജി തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ സ്പീക്കർ ഓം ബിർളയ്ക്കും പരാതി നൽകിയെങ്കിലും ഈ കക്ഷികൾ, അതായത് ഏതാണ്ട് 22 എം പിമാർ, അതിൽ മമതയുടെ ഏറ്റവും വലിയ മനസാക്ഷി സൂക്ഷിപ്പുകാരെന്ന് വിചാരിച്ചിരുന്ന സയാമി ഘോഷ് അടക്കമുള്ള ആൾക്കാരുണ്ട്, ഇവർ എൻ ഡി എക്കൊപ്പം ചേരുന്നതോടുകൂടി എൻ ഡി എയുടെ അംഗസംഖ്യ ഇനിയും ഉയരും. ഇത് കൂടാതെയാണ് രണ്ട് ദിവസം മുമ്പ് വന്ന വാർത്ത, മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം, അതായത് കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന ശിവസേന വിഭാഗത്തിൽ നിന്നും എം എൽ എമാരും എം പിമാരും എൻ ഡി എയിലേക്ക് വരാൻ പോകുന്നു എന്ന ഒരു വാർത്തയാണ്. ഇതിനെതിരെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല, പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ് നടക്കുക എന്നും ഏതാണ്ട് അറിവായിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ നിന്നും സമാജ്വാദി പാർട്ടിയിൽ നിന്നും ഏതാണ്ട് 20 എം എൽ എമാർ ബി ജെ പിയിലേക്ക് പോകുമെന്ന് അഭ്യൂഹം വരുന്നു. ഈ എം എൽ എമാർ ബി ജെ പിയിലേക്ക് പോകുന്നതുകൊണ്ട് ഭരണഘടനാ ഭേദഗതിക്ക് കാര്യമായ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷേ എം എൽ എമാർ പോകുന്നതിന്റെ പുറകെ എം പിമാരും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എൻ ഡി എക്ക് 3-2 ഭൂരിപക്ഷം ലോക്സഭയിൽ ലഭിക്കുകയും രാജ്യസഭയിൽ ഇതിനകം തന്നെ ജയിക്കാൻ സാധിക്കാതിരുന്ന സീറ്റുകൾ വരെ ബി ജെ പി ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും മധ്യപ്രദേശിൽ മീനാക്ഷി നടരാജൻ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. അതേ തുടർന്ന് 2 മാത്രം ജയിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ബി ജെ പി അവിടെ 3 വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ഈ ഒരു മാതൃകയിലുള്ള ഒരു കൂറുമാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇതൊന്നും കൂറുമാറ്റ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അപ്പോൾ ഈ കൂറുമാറ്റത്തിന്റെ ഒരു കാലമാണിത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഭരണഘടനാ വിഷയം എന്ന രീതിയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യാൻ എൻ ഡി എക്ക് വളരെ എളുപ്പത്തിൽ സാധിക്കുകയും ചെയ്യും. 3-2 ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ ഉടൻ തന്നെ വനിതാ സംവരണ ബിൽ വീണ്ടും ലോക്സഭയിലും രാജ്യസഭയിലും പാർലമെന്റിലും അവതരിപ്പിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.
4: തീർച്ചയായും ദേശീയ രാഷ്ട്രീയത്തിൽ ഒട്ടേറെ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും ഇടയാക്കാൻ ഇടയുള്ള നിർണായക വിവരങ്ങളാണ് എ എൻ കുമാരമംഗലം നമ്മളോട് പങ്കുവച്ചത്. പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ പതിവുപോലെ സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന പുതിയ സിനിമകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ചിന്ന ചിന്ന ആസേ എന്ന സിനിമയുടെ ട്രെയിലറാണ്. ട്രെയിലർ ഒന്ന് കേട്ടുവരാം.
5: അവളിൻ മനതിൽ എത്തനെ കഥകൾ ഉളാവിനാലും വെളിയിൽ ലോകം തുടർന്നേ പോയിക്കൊണ്ടിരുന്നത്.
6: ഏ, തമിഴ്നാടും വാരണാസിയും തമ്മിൽ ഒരു പെരിയ കണക്ഷൻ ഇരിക്കും.
4: വർഷ വാസുദേവ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ചിന്ന ചിന്ന ആശേ. ഇന്ദ്രൻസ്, റോജാ താരം മധുബാല, അപർണ ബാലമുരളി, വിഷ്ണു അഗസ്ത്യ എന്നിവരാണ് ഈ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. വാരണാസിയുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ തികച്ചും അപരിചിതരായ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയും അവർക്കിടയിലെ ആഴമേറിയ ബന്ധവുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് കേരളത്തിൽ ഈ ചിത്രം വിതരണത്തിനെത്തിക്കുന്നത്.
5: സാധാരണമായി ഇപ്പടി വന്ന് ഇങ്ങ മാറ്റവങ്ങ തരുമ്പ പോവമാട്ടാങ്ങ ഇങ്ങേ സെത്ത് തൊളഞ്ചിടുവാങ്ങ.
7: എനിക്കുള്ള ഒരു കുട്ടിയിലില്ലാർക്ക അവകിട്ട നാ അടിക്കടി പേസുവ.
8: എനക്ക് പാക്കണം പോലെ ഇരിക്ക, മുടിയുമാ?
5: എന്നെ ലവ്വ,
7: നാ ഉങ്ങളെ നമ്പലാമാ?
5: സ്ട്രെയിറ്റാ சொல்லிலா சுத்தி வரது நம்மளுக்கு செட் ஆகாது.

0: പ്രിയ ശ്രോതാക്കളെ, ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന മറ്റൊരു ചിത്രം മിസ് മലയാള സിനിമയിൽ തന്നെ സൈക്കോളജിക്കൽ മിസ്റ്ററി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ബാലൻ ദ ബോയി എന്ന ചിത്രമാണ്. മഞ്ഞുമൽ ബോയ്സ് എന്ന ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത്. രോമാഞ്ചവും ആവേശവുമൊക്കെ ഒരുക്കിയ ജിത്തു മാധവന്റേതാണ് ചിത്രത്തിന്റെ തിരക്കഥ. സിനിമ മലയാളത്തിന് പുറമെ ഹിന്ദി, തെലുങ്ക്, കന്നഡ ഭാഷകളിലും തിയേറ്ററുകളിൽ എത്തുന്നുണ്ട്. ഫർസാന പാലത്തിങ്കലും ആദിശേഷനുമാണ് ചിത്രത്തിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആ ചിത്രത്തിന്റെ ട്രെയിലർ നമുക്കൊന്ന് കേട്ടുവരാം.
1: ഈ പയ്യനെ കണ്ടോ?
2: അഭിജിത് കുമാർ.
0: പ്രിയ ശ്രോതാക്കളെ, ഇനി ഈ ആഴ്ചത്തെ ഒ ടി ടി റിലീസുകൾ എടുത്താൽ അതിരടി എന്ന ചിത്രമാണ് പ്രധാന ഒ ടി ടി റിലീസ്. ടൊവിനോ തോമസ്, ബേസിൽ ജോസഫ്, വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ആക്ഷൻ കോമഡി ചിത്രമാണ് അതിരടി. സോണി ലിവിലാണ്.

ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിനോദ പരിപാടികളും നിങ്ങളുടെ വിരൽത്തുമ്പിൽ. SBS മലയാളം നിങ്ങളുടെ പുതിയ ഓൺലൈൻ ഹോം പേജ് ആക്കുക. sbs.com.au/malayalam. SBS മലയാളത്തിന്റെ പരിപാടികൾ നിങ്ങൾ ആസ്വദിക്കാറുണ്ടോ? എന്നാൽ ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലൂടെ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.

0: പ്രിയ ശ്രോതാക്കളെ, പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് 2026 June 19 അഖിലശ്രീക്കൊപ്പമാണ് നിങ്ങൾ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ഇന്നത്തെ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാത്രി 9 കേൾക്കാം. ഇനി നമ്മൾ ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിനെ കുറിച്ച്, സെക്സ്റ്റോഷൻ തട്ടിപ്പ്. ഓസ്ട്രേലിയയിൽ സെക്സ്റ്റോഷൻ തട്ടിപ്പുകൾ വർദ്ധിച്ചു വരികയാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനെതിരെ ഇ സേഫ്റ്റി കമ്മീഷണർ അടുത്തിടെ പ്രധാനപ്പെട്ടൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്താണ് സെക്സ്റ്റോഷൻ തട്ടിപ്പെന്നും ഈ കെണിയിൽ പെടാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും മെൽബണിൽ സൈബർ സെക്യൂരിറ്റി മാനേജറായ ബോപ്പിൻ ജോൺ വിശദീകരിച്ചിരുന്നു SBSനോട്. അത് നമുക്കൊന്ന് കേട്ടുവരാം. ഒരു ഡേറ്റിംഗ് ആപ്പിൽ വെച്ച് നിങ്ങൾ ഒരാളെ പരിചയപ്പെടുന്നു, സംസാരം നീളുന്നു, വൈകാതെ ഇൻസ്റ്റഗ്രാമിലോ സ്നാപ്ചാറ്റിലോ നിങ്ങൾ പരസ്പരം കണക്റ്റാകുന്നു. പരസ്പരമുള്ള വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഒരു രസത്തിന് നിങ്ങൾ നിങ്ങളുടെ ചില സ്വകാര്യ ചിത്രങ്ങളോ വീഡിയോകളോ അവർക്കായി പങ്കുവയ്ക്കുന്നു. എല്ലാം വളരെ സാധാരണമായി തോന്നാം, പക്ഷേ തൊട്ടടുത്ത നിമിഷം കഥ മാറുകയാണ്. നിങ്ങളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ കിട്ടിയാൽ ഉടൻ ഇത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയക്കുമെന്ന് പറഞ്ഞ് ഭീഷണി തുടങ്ങും. അങ്ങനെ 10,000 ഇവർ നിങ്ങളിലൂടെ തട്ടിയെടുക്കും. ഇതിനെയാണ് സെക്സ്റ്റോഷൻ ബ്ലാക്ക്മെയിലിംഗ് എന്ന് പറയുന്നത്.
1: ഇതൊരു സൈബർ കുറ്റകൃത്യമാണ്. വ്യക്തികളുടെ സ്വകാര്യ ചിത്രങ്ങൾ, വീഡിയോകൾ അല്ലെങ്കിൽ വ്യക്തിപരമായ വിവരങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി പണം അല്ലെങ്കിൽ മറ്റ് ആനുകൂല്യങ്ങൾ ആവശ്യപ്പെടുന്നതാണ് ഈ സെക്സ്റ്റോഷന്റെ പ്രധാനമായിട്ടുള്ള രീതി. ഇതിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് സാധാരണ സോഷ്യൽ മീഡിയ മെസ്സേജിംഗ് ആപ്പുകളാണ്. ഈ ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇതെല്ലാം മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു

0: മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം നമുക്കൊരു കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇവർക്ക് വ്യാജ്യമായിട്ടുള്ള പ്രൊഫൈൽസ് ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഒരു ആദ്യം തന്നെ ഒരു വിശ്വാസ്യത ഒരു ഒരു വ്യക്തിയായിട്ടോ ഉണ്ടാക്കി അവർ അവർ സൃഷ്ടിക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞിട്ട് അതിലൂടെ ആയിരിക്കും അവർ ചിത്രങ്ങളോ വീഡിയോകളോ കൈപ്പറ്റാൻ ശ്രമിക്കുന്നത്. അത് കഴിഞ്ഞ് അത് കൈപ്പറ്റിയതിന് ശേഷം അവര് അത് ചിലപ്പോൾ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ആദ്യം അവർ കണക്ട് ചെയ്യുന്നത്. കണക്ട് ചെയ്തതിന് ശേഷം അവർ വാട്സപ്പ് അല്ലെങ്കിൽ സിഗ്നല് അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ്, പ്രൈവറ്റ്ലി എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസിലായിരിക്കും ചിത്രങ്ങൾ ചോദിക്കുന്നത്. എന്നിട്ട് അവർ ഭീഷണിപ്പെടുത്തും. ഇപ്പോൾ അങ്ങനെയാണ് സാധാരണ കണ്ടുവരുന്നത്. ഇപ്പോൾ അവർ സാധാരണ പറയുന്ന കാര്യങ്ങൾ, പണം കൊടുത്തില്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ സുഹൃത്തുക്കൾക്കും ഈ പണം ഷെയർ ചെയ്യും, ജോലി സ്ഥലത്ത് വന്നിട്ട് അവർ ഇത് അയക്കും, അവരുടെ മാനേജേഴ്സിന് അയച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്.
1: ഓസ്ട്രേലിയൻ ഇ സേഫ്റ്റി കമ്മീഷണറുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കഴിഞ്ഞ വർഷം മാത്രം 3,300-ലധികം ലൈംഗിക ബ്ലാക്ക്മെയിലിംഗ് അഥവാ സെക്സ്റ്റോർഷൻ പരാതികളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തത്. ഇരയാക്കപ്പെടുന്നവരിൽ 86% പുരുഷന്മാരാണ്. അതിൽ തന്നെ 42% 18-നും 24-നും ഇടയിൽ പ്രായമുള്ള യുവാക്കളാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്നാണ് സൈബർ വിദഗ്ധർ നൽകുന്ന മുന്നറിയിപ്പ്. ഫോൺ നമ്പർ സ്പൂഫിംഗിലൂടെയും പണം സ്വീകരിക്കാൻ ഇവർ ഓസ്ട്രേലിയയിൽ തന്നെയുള്ള മറ്റ് ഇരകളുടെ ബാങ്ക് അക്കൌണ്ടുകളുമാണ് ഉപയോഗിക്കുന്നത്. മുൻപൊക്കെ വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കുമ്പോൾ വന്നിരുന്ന വ്യാകരണ തെറ്റുകളോ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ നോക്കി നമുക്ക് തട്ടിപ്പുകാരെ തിരിച്ചറിയാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ഇന്ന് AI ഉപയോഗിച്ച് തികച്ചും ആകർഷകവും വിശ്വസനീയവുമായ രീതിയിലാണ് ഈ പ്രൊഫൈലുകളിൽ അധികവും ഉണ്ടാവുക. ടിൻഡർ, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇവർ ആളുകളുമായി ബന്ധം സ്ഥാപിക്കുന്നത്. വിശ്വാസം നേടിയെടുക്കാൻ ഇവർ മറ്റാരുടെയോ നഗ്ന ചിത്രങ്ങൾ അവരുടേതാണ് എന്ന തരത്തിൽ അയച്ചുതരുന്നു. തുടർന്ന് ആപ്പ് വഴിയുള്ള ചാറ്റുകൾ പെട്ടെന്ന് തന്നെ കൂടുതൽ സുരക്ഷിതമെന്ന് കരുതുന്ന വാട്സ്ആപ്പ്, ടെലിഗ്രാം അല്ലെങ്കിൽ സ്നാപ്ചാറ്റ് പോലെയുള്ള സ്വകാര്യ മെസ്സേജിംഗ് ആപ്പുകളിലേക്ക് മാറ്റാൻ അവർ നമ്മളെ നിർബന്ധിക്കുകയും ചെയ്യും. ചിത്രങ്ങൾ കൈക്കലാക്കുന്ന നിമിഷം മുതൽ ഇവരുടെ ഭീഷണിയും പണം തട്ടലും ആരംഭിക്കും. പണം നൽകിയില്ലെങ്കിൽ കരിയറും കുടുംബജീവിതവും തകരുമെന്ന ഭയത്താൽ ഇരയാക്കപ്പെടുന്നവർ കടുത്ത മാനസിക സമ്മർദ്ദത്തിലാകും. നാണക്കേട് ഭയന്ന് പലരും ഇത് പുറത്തു പറയില്ല എന്നും ബോപ്പിൻ ജോൺ.
0: വ്യാജ അക്കൗണ്ടുകൾ നമുക്ക് അത് കണ്ടുപിടിക്കാനുള്ള ഒരു സാധാരണ ഒരു നോൺ ടെക്നിക്കൽ ആയിട്ട് ഒരാൾക്ക് കണ്ടുപിടിക്കാൻ ഇച്ചിരി പ്രയാസമാണ്. വ്യാജ അക്കൗണ്ട് അവരുടെ കമ്മ്യൂണിക്കേഷനും അവർ പോകുന്ന രീതികളും മനസ്സിലാക്കി നമ്മൾ അവരോട് പെരുമാറുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടിരിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ എത്രത്തോളം പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതിൽ നമ്മൾ ശ്രദ്ധിക്കുക. കഴിയാവുന്നത്രയും ഇപ്പൊ ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനത്തെ ഡേറ്റിംഗ് ആപ്സിലൊന്നും നമുക്ക് കോണ്ടാക്ട്സുകൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷൻ ആ രീതിയിൽ തന്നെ നിർത്താനും നമ്മുടെ പേഴ്സണൽ നമ്പർ കൊടുക്കാതിരിക്കാനും ശ്രമിക്കുക. ഈ ഒരു ടെക്നോളജിയിൽ നമുക്ക് വളരെ പ്രയാസമാണ് ഒരു ഫേക്ക് ആയിട്ട് ഒരാളെയും റിയൽ ആളെയും കണ്ടുപിടിക്കാൻ വേണ്ടി. ഈ വ്യക്തി ചിലപ്പോ സമൂഹത്തിൽ വളരെ മാന്യനായ ഒരു വ്യക്തി ആയിരിക്കാം. പക്ഷെ ഇങ്ങനെ മറ്റു പ്ലാറ്റ്ഫോംസ് ലൈക്ക് ടിക്ടോക്ക്, സ്നാപ്ചാറ്റ് പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ വരുമ്പോൾ അവര് ഫേക്ക് പ്രൊഫൈൽസ് യൂസ് ചെയ്യുന്നുണ്ടാവും. അവര് അവരുടെ ഐഡന്റിറ്റി പരമാവധി ഹൈഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യലായിരിക്കും അവര് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് ബേസിക്കലി അവരുടെ വേ ഓഫ് ടോക്കിംഗ്, നമ്മളിലുള്ള നമുക്ക് അവരിലുള്ള വിശ്വാസ്യത കൂട്ടുക എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ ഇതൊക്കെ ആയിരിക്കും. അപ്പോൾ പ്രൊഫൈൽ കണ്ടുപിടിക്കുക എന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്ത് കാര്യം നമ്മൾ ആ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ അതിലൊരു കരുതലുണ്ടാവുക എന്നുള്ളതാണ് പ്രധാനം. പരിചയമില്ലാത്തതോ അല്ലെങ്കിൽ പരിചയമുള്ളതുമായിട്ടുള്ള ആൾക്കാരായിട്ട് സ്വകാര്യമായിട്ടുള്ള ചിത്രങ്ങൾ ഒരു കാരണവശാലും പങ്കിടരുത്. രണ്ടാമത്, അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ആളെ നേരിട്ട് കണ്ടെങ്കിൽ മാത്രമേ നമ്മൾ നമ്മുടെ പേഴ്സണൽ നമ്പേഴ്സ് ഷെയർ ചെയ്യാവുള്ളൂ. മൂന്നാമതായിട്ട് നമ്മൾ മൾട്ടി ഫാക്ടർ ഓതന്റിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പൊ 2-ഫാക്ടർ ഓതന്റിക്കേഷൻ എന്നെല്ലാം ഇപ്പൊ എനിക്ക് തോന്നുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അതെല്ലാം പാസ്വേഡിന്റെ പുറമെ നമ്മൾ ഒരു ഒരു ലെയർ സെക്യൂരിറ്റിയും കൂടി എല്ലാ പ്ലാറ്റ്ഫോംസിലും നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കാം. നമ്മുടെ ലൊക്കേഷൻസ് കഴിയാവുന്നത്ര പ്ലാറ്റ്ഫോംസിൽ ഷെയർ ചെയ്യാണ്ടിരിക്കുക. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ കഴിയാവുന്നത്ര നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളൊരു ഹോളിഡേ പോകുന്നു, നമ്മൾ അങ്ങനത്തെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാതിരിക്കുക. നമ്മുടെ ലൊക്കേഷൻസ് ഷെയർ ചെയ്യാതിരിക്കുക. ഒരു കാര്യം അടിസ്ഥാനപരമായിട്ട്

0: അറിയേണ്ട ഒരു കാര്യം, ഇവര് പണം ഭീഷണിപ്പെടുത്തി, നമ്മൾ പണം കൊടുത്താലും ഈ ഭീഷണികൾ പിന്നെയും തുടരും. കാരണം ഇതിന് യാതൊരു ക്രെഡിബിലിറ്റി ഇല്ല ഇവർ പറയുന്ന വാക്കിന്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ അതിൽ ഇരയാവാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ ഇതിന് ഇര ആയാൽ ഒരു നാലഞ്ച് കാര്യങ്ങൾ പറയാനുള്ളത്, ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ പണം ഒരിക്കലും കൊടുക്കരുത്. പിന്നെ ഇവര് ഭീഷണിപ്പെടുത്തുന്ന ആൾക്കാരായിട്ട് പിന്നെ കൂടുതൽ നമ്മൾ ഒരു വാക്ക് തർക്കത്തിനോ അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിനോ കൂടുതലും പോവാതിരിക്കുക. ട്രൈ ടു ബി ഡിസ്കണക്റ്റഡ് ഫ്രം ഓൾ ദ നെറ്റ്വർക്ക്സ്, അല്ലെങ്കിൽ ഏത് പ്ലാറ്റ്ഫോമിലാണോ അവരായിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക, അതെല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്യുക. നമുക്ക് പറ്റുവാണെങ്കിൽ ആ പ്രൊഫൈൽ അക്കൗണ്ട് പരമാവധി നമ്മൾ ഡിലീറ്റ് ചെയ്യുക. നമുക്ക് പുതിയ പ്രൊഫൈൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്ന കാര്യമുള്ളൂ. ബേസിക്കലി ഒരു ഇമോഷണൽ ഒരു ഇൻവോൾവ്മെന്റ് ഈ ആപ്സിനോട് നമ്മൾ കാണിക്കാതിരിക്കുക. നമ്മുടെ പ്രൊഫൈല് പോയി ഇനി നമ്മൾ ബാക്കി ഫ്രണ്ട്സിനെ എങ്ങനെ കാണിക്കും. നമ്മുടെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ബീൻ ടാർഗറ്റഡ്. അത് നമ്മൾ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത്. ബാക്കി ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ നമുക്ക് വീണ്ടും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രൊഫൈല് നമ്മൾ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൊഫൈല് ഹൈഡ് ചെയ്യുക. ഈ വ്യക്തികൾ ഒരു രീതിയിലും നമ്മളെ കണക്ട് ചെയ്യാതിരിക്കുന്ന രീതിയിൽ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, മനസ്സ് നമുക്കൊരു ഇത് നമുക്ക് തോന്നി നമ്മൾ ട്രാപ്പിലായി എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ പ്ലാറ്റ്ഫോംസിൽ ഈ വ്യക്തിയായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാം റെക്കോർഡ് ചെയ്യുക. അത് ചിലപ്പോൾ സ്ക്രീൻ റെക്കോർഡിംഗ് ആവാം, വോയിസ് റെക്കോർഡിംഗ് ആവാം, മെസ്സേജ് അയച്ച മെസ്സേജ്, ഭീഷണിപ്പെടുത്തിയ മെസ്സേജസിന്റെ സ്ക്രീൻഷോട്ട്സ് ആവാം. നമുക്ക് ഈ എവിഡൻസസ് ഉറപ്പായിട്ടും ഇവർ ഭീഷണിപ്പെടുത്തുമ്പോൾ നമുക്ക് തിരിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമായിട്ട് ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏറ്റവും റിലേറ്റീവ്സ്, അല്ലെങ്കിൽ ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ്, പാരന്റ്സ്, അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികൾക്കാണ് ഈ പ്രശ്നം പറ്റുന്നതെങ്കിൽ അവരുടെ പാരന്റ്സിനോട് പറയാനുള്ള ഒരു ധൈര്യം കാണിക്കുക. അപ്പൊ ആ ഒരു ഓപ്പൺനെസ് ആ ഫാമിലിയിൽ ഉണ്ടായിരിക്കണം.
1: വളരെ പെട്ടെന്ന് അടുപ്പം കാണിച്ച് വിശ്വസ്തത നേടിയെടുക്കുന്ന ഇവർ സ്വകാര്യമായി വീഡിയോ കോൾ ചെയ്യാനും നഗ്നചിത്രങ്ങൾ അയച്ചു തരാനും സമ്മർദ്ദം ചെലുത്തും. എന്നാൽ ഇവരുടെ പ്രൊഫൈലിലെ വിവരങ്ങളും പെരുമാറ്റവും തമ്മിൽ ഒത്തുപോകാറുമില്ല. മാത്രമല്ല തങ്ങളുടെ ക്യാമറ കേടാണെന്ന് പറഞ്ഞ് ഇവർ

0: 3 is back. The most competitive basketball league on earth is on CBS this Saturday. Big 3 All-Star Dwight Howard and the L.A. Riot take on Greg Monroe and the Dallas Power. Then Coach Rick Mahorn, Sensation Nasir Khor, and the Detroit Amps look to protect home court against back-to-back MVP Michael Beasley and the defending champs Miami 305. The game played the way you love. Watch live Saturday on CBS at 4 p.m. Eastern, 1 p.m. Pacific, and catch replays on BET.
1: ക്രിപ്റ്റോകറൻസിയായോ ഗിഫ്റ്റ് കാർഡുകളായോ പണം ആവശ്യപ്പെട്ടാൽ ഒരിക്കലും അത് നൽകരുത്. ഓസ്ട്രേലിയയിലെ ഔദ്യോഗിക വെബ്സൈറ്റായ esafety.government.au വഴിയോ അല്ലെങ്കിൽ റിപ്പോർട്ട് സൈബർ വഴിയോ ഉടൻ തന്നെ പരാതി നൽകുക. ഭയന്നോ പരിഭ്രാന്തരായോ നിങ്ങൾ ബ്ലാക്ക് മെയിലർക്ക് പണം കൈമാറിപ്പോയിട്ടുണ്ടെങ്കിലും വഴിയുണ്ട്. ബാങ്ക് അക്കൌണ്ട് വഴിയാണ് പണം അയച്ചതെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ബാങ്കുമായി ബന്ധപ്പെട്ട് സഹായം തേടുക. മണി ട്രാൻസ്ഫർ സർവീസുകൾ വഴിയാണ് പണം നൽകിയതെങ്കിൽ എത്രയും വേഗം അത് റദ്ദാക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കുക.
2: ഓസ്ട്രേലിയയിലെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് ഒരുപാട് നമ്മള് ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ സേഫ്റ്റി കമ്മീഷനിൽ നമ്മൾ പരാതി കൊടുത്താൽ ദ ടേക്ക് ഇറ്റ് വെരി സീരിയസ്ലി. പിന്നെ പ്രത്യേകിച്ച് പ്രായപൂർത്തിയാവാത്ത കുട്ടികൾക്ക് എതിരെയാണ് ഇങ്ങനത്തെ, ഇപ്പൊ നമുക്കറിയാം ഓസ്ട്രേലിയയിൽ ലോ വന്നിട്ടുണ്ട് ടിക്ടോക്ക് സ്നാപ്ചാറ്റ് പോലെയുള്ള ഇത് യൂസ് ചെയ്യരുതെന്നുള്ളത്. 16 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് വെച്ചാൽ പാരന്റ്സ് അവരുടെ പ്രൊഫൈലിൽ കൊടുക്കുകയും അല്ലെങ്കിൽ അതിനെ അലോ ചെയ്ത് കുട്ടികളിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. പക്ഷെ അതാ ഞാൻ ആദ്യം പറഞ്ഞത്, ഫാമിലിയിൽ ഒരു ഓപ്പൺനെസ് ഉണ്ടെന്ന്, വി നോ ഈച്ച് അതർ ആൻഡ് വി നോ ഹൂ അവർ ചിൽഡ്രൻസ് ആർ, എങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ട്രാപ്പിൽ പെടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും അടിസ്ഥാന അടിയന്തരമായിട്ട് ഇപ്പോൾ ഇറ്റ്സ് വെരി യുനോ നമുക്കൊരു ഫിസിക്കൽ അബ്യൂസ് വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ട് പോലീസിന്റെ സഹായം തേടാവുന്നതാണ്.
1: ഇരയാക്കപ്പെട്ട വ്യക്തി 18 വയസ്സിന് താഴെയുള്ള കുട്ടിയാണെങ്കിൽ ഉടൻ തന്നെ ഓസ്ട്രേലിയൻ സെന്റർ ടു കൌണ്ടർ ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷനിൽ പരാതി നൽകുക. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണെങ്കിൽ esafety.government.au എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലും റിപ്പോർട്ട് ചെയ്യുക. ലിങ്ക് തുറന്നു കഴിഞ്ഞാൽ ഈ ചിത്രങ്ങൾ ഇന്റർനെറ്റിൽ വ്യാപിക്കുന്നത് തടയാൻ esafety കമ്മീഷന് പ്രത്യേക അധികാരവുമുണ്ട്.
2: ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ ഒരു ഒഫീഷ്യൽ കാര്യങ്ങൾ എടുക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ബൗണ്ടറി, നമ്മുടെ ഉള്ളിലുള്ള വിശ്വസ്തതയുള്ള സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിനോടോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടോ ഇത് ആദ്യം തന്നെ അറിയിക്കുക. ഇവർ പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത് ഭയമാണ്. ഒരു മനുഷ്യന്റെ ഭയത്തിനെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നതും ചൂഷണം ചെയ്യുന്നതും. അപ്പം നമ്മൾ ആദ്യം തന്നെ വേണ്ടത് നമ്മൾ ഭയപ്പെടാതിരിക്കുക, നമ്മൾ എവിഡൻസസ് കളക്ട് ചെയ്യുക, ഈ എവിഡൻസസ് നമ്മുടെ ഇന്റിമേറ്റ് ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുക. എന്നിട്ട് നമുക്ക് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അക്കൗണ്ട്സ് എല്ലാം ബ്ലോക്ക് ചെയ്യുന്നു, ഈ വ്യക്തിയായിട്ട് കംപ്ലീറ്റ് ഡിറ്റാച്ചഡ് ആയിട്ട് നിൽക്കുക, കുറച്ച് നാളത്തേക്ക് നമ്മൾ ഫുൾ സോഷ്യൽ മീഡിയ സോഷ്യൽ നെറ്റ്വർക്കിൽ നമ്മൾ ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ അതിൽ ആക്റ്റീവ് ആവാണ്ടിരിക്കുക. നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒന്ന് ഇരയായി എന്ന് തോന്നിയാൽ ഡോണ്ട് പ്രൊവോക്ക് ദീസ് പീപ്പിൾ. നമ്മൾ ആവശ്യമില്ലാതെ വാശി പിടിച്ച് നമ്മൾ ആ പിന്നെയും അതിൽ കയറി അവരായിട്ട് ആർഗ്യൂ ചെയ്ത് ഡോണ്ട് ഡു ദാറ്റ്. നമ്മൾ കീപ് ഇറ്റ് എ ലോ പ്രൊഫൈൽ, മൂവ് അവേ ഫ്രം ദ സോഷ്യൽ നെറ്റ്വർക്ക് ഫോർ എ ടൈം ബീങ്. അത് ഇവൻച്വലി ദാറ്റ് വിൽ അത് ക്ലോസ് ഔട്ട് ആവും.
1: പ്രിയ ശ്രോതാക്കളെ, എന്താണ് സെക്സ്ടോർഷൻ എന്നും എങ്ങനെയൊക്കെ ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാമെന്നുമാണ് സൈബർ സെക്യൂരിറ്റി മാനേജറായ ബോപ്പിൻ ജോൺ വിശദീകരിച്ചത്. പ്രിയ ശ്രോതാക്കളെ, അതേ, ഡേറ്റിംഗ് ആപ്പുകൾ പോലെയുള്ള ഓൺലൈൻ ഇടങ്ങളിലുള്ള സൌഹൃദം നഗ്നദൃശ്യങ്ങൾ കൈക്കലാക്കുന്നതിലേക്ക് വരെ എത്തിക്കുകയും അതുവഴി ബ്ലാക്ക് മെയിലിംഗ് നടത്തുന്നതുമാണ് സെക്സ്ടോർഷൻ എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇപ്പോൾ പറഞ്ഞതെല്ലാം പൊതുവായ നിർദ്ദേശങ്ങൾ മാത്രമാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതാത് മേഖലയിലെ വിദഗ്ധരെ നേരിൽ ബന്ധപ്പെടുക.
3: പഴയ പരിപാടികൾ വീണ്ടും കേൾക്കാം SBS ഓഡിയോ ആപ്പിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ SBS സൗത്ത് ഏഷ്യനിൽ. ഇത് SBS മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി നമ്മൾ പതിവ് പോലെ ഒരു മനോഹരമായ പാട്ടിലേക്ക് പോവുകയാണ്. മിഴിരണ്ടിലും എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് രവീന്ദ്രൻ സംഗീതം നൽകി പി ജയചന്ദ്രൻ പാടിയ മനോഹരമായ പാട്ട് നമുക്ക് കേട്ടുവരാം.

0: നിങ്ങൾക്കിഷ്ടമുള്ള പരിപാടികൾ കേൾക്കാനായി SBS ഓഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇന്നു തന്നെ. ആപ്പ് സ്റ്റോറിൽ നിന്നും ഗൂഗിൾ പ്ലേയിൽ നിന്നും സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാം SBS ഓഡിയോ ആപ്പ്.
1: പ്രിയ ശ്രോതാക്കളെ, വീണ്ടും പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് 2026 June 19 വെള്ളിയാഴ്ച. അഖിലശ്രീക്കൊപ്പമാണ് ഓസ്ട്രേലിയയുടെ ദേശീയ പൊതുമേഖലാ മാധ്യമ സ്ഥാപനമായ SBS മലയാളത്തിൽ നിങ്ങൾ ഈ തത്സമയ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾക്കുന്ന എല്ലാ റിപ്പോർട്ടുകളുടെയും പൂർണ്ണരൂപം SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും നിങ്ങൾക്ക് കേൾക്കാം. മാത്രമല്ല, ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായ റിപ്പോർട്ടുകളും ഞങ്ങളുടെ വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും. ഞാൻ തുടക്കത്തിലെ സൂചിപ്പിച്ചിരുന്നുവല്ലോ, ഓസ്ട്രേലിയയിലെ പേരന്റൽ ലീവിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ ഇന്ന് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്ന്. പലപ്പോഴും ഒരു കുഞ്ഞ് ജനിക്കുന്നത് പലർക്കും സന്തോഷമുള്ള കാര്യമാണ്. അതിനുവേണ്ടി സമയം ചെലവഴിക്കലാണ് എല്ലാവരും അതിനായി കാത്തിരിക്കുന്ന ഒരു സമയവും. പക്ഷേ കുഞ്ഞ് ജനിക്കുമ്പോൾ മാത്രമല്ല, കുഞ്ഞിനെ ദത്തെടുക്കുമ്പോഴും അങ്ങനെയുള്ള പല സാഹചര്യങ്ങളിലും ഓസ്ട്രേലിയയിൽ പേരന്റൽ ലീവ് ആനുകൂല്യം ലഭിക്കുമെന്ന് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കുമല്ലോ. ആർക്കൊക്കെ പേരന്റൽ ലീവ് ലഭിക്കുമെന്നും അതിന്റെ മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണെന്ന് ഒന്ന് കേട്ടുവന്നാലോ.
2: കുട്ടികൾ ഉണ്ടാകാൻ പോകുന്ന കാലം ഓരോ ദമ്പതികളെ സംബന്ധിച്ചിടത്തോളവും മനോഹരമായ കാലഘട്ടമാണ്. എന്നാൽ അതിന് അതിന്റേതായ സമ്മർദ്ദങ്ങളും സാമ്പത്തിക ചെലവുകളുമെല്ലാം ഉണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ കുടുംബത്തിന്റെ പിന്തുണ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് തൊഴിൽദാതാക്കളിൽ നിന്നും സർക്കാരിൽ നിന്നുമുള്ള പിന്തുണ. ഇത്തരത്തിൽ ആശ്വാസകരമായ ഒന്നാണ് പാരന്റൽ ആനുകൂല്യങ്ങൾ. ഇത് സർക്കാരിൽ നിന്ന് മാത്രമല്ല മറ്റ് തൊഴിൽദാതാക്കളിൽ നിന്നും ലഭിക്കാറുണ്ട്. ഇത്തരം ആനുകൂല്യങ്ങൾ സാമ്പത്തിക ഭാരം ലഘൂകരിക്കാൻ ഒരു പരിധിവരെ മാതാപിതാക്കളെ സഹായിക്കും. സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ പറ്റിയുള്ള വിശദാംശങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാരന്റൽ ലീവ് കുടുംബങ്ങൾക്ക് നൽകുന്ന സംഭാവന ചെറുതല്ല. സാമ്പത്തികമായി മാത്രമല്ല, ജോലി തിരക്കുകളുടെ സമ്മർദ്ദമില്ലാതെ കുട്ടിയുടെ പരിചരണത്തിന് കൂടുതൽ സമയം നൽകാനും മാതാപിതാക്കളെ ഇത് ഏറെ സഹായിക്കുമെന്ന് മൾട്ടികൾച്ചറൽ സെന്റർ ഫോർ വിമൻ ഹെൽത്തിന്റെ സിഇഒ ഡോക്ടർ അഡൽ മാർഡോളോ പറഞ്ഞു.
3: It contributes so much to our community, not just, you know, taking kind of some pressure off women themselves when they're parenting or other parents when they're parenting, but also contributing so much to care of children. So even though we think of people being on parental leave as not being productive, actually they're being very productive.
2: ഇനി എപ്പോഴാണ് പാരന്റൽ ലീവിന് അപേക്ഷിക്കാൻ പറ്റുന്നതെന്നും എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് സർക്കാർ നൽകുന്നതെന്നും നോക്കാം. നവജാത ശിശുക്കളെ പരിചരിക്കുന്നതിന് മാത്രമല്ല, പുതുതായി ദത്തെടുത്ത കുട്ടിയെ പരിചരിക്കുന്നതിനും ഒരാൾക്ക് ജോലിയിൽ നിന്ന് അവധിയെടുക്കാമെന്നാണ് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ നയം. കുട്ടി ജനിക്കുന്നതിനോ ദത്തെടുക്കുന്നതിനോ 3 മാസം മുമ്പ് മുതൽ ലീവിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. 2024 July മുതൽ 22 ആഴ്ച വരെയാണ് പാരന്റൽ ലീവായി ലഭിച്ചിരുന്നത്. അത് 2025 July മുതൽ 24 ആഴ്ചയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 2025 July 1 മുതൽ പാരന്റൽ ലീവ് കാലാവധി സൂപ്പർ ആനുവേഷനിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഓസ്ട്രേലിയൻ സർക്കാരിന്റെ പാരന്റൽ ലീവ് പേ സ്കീം കൈകാര്യം ചെയ്യുന്ന സർവീസസ് ഓസ്ട്രേലിയ ജനറൽ മാനേജർ ഹാങ് ജോങ്കൻ വിശദീകരിച്ചു.
4: The arrangements here in Australia are pretty flexible because the payment can be shared between parents. It's paid for a period of up to 22 weeks. That increases to 24 weeks from the 1st of July in 2025, and it then increases to 26 weeks after the 1st of July 2026. In addition to that, from the 1st of July 2025, it will also include superannuation contributions.
2: ദേശീയ മിനിമം വേതനത്തെ അടിസ്ഥാനമാക്കിയാണ് ആനുകൂല്യങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ പ്രവൃത്തി ദിവസങ്ങൾ കണക്കാക്കുന്ന ഒരാഴ്ചയിൽ നിലവിലുള്ള അവസ്ഥയിൽ $915.80 പാരന്റൽ ആനുകൂല്യമായി ലഭിക്കും. എന്നാൽ ഇതിനുള്ള യോഗ്യത നേടുന്നതിന് നിങ്ങൾ കുട്ടിയുടെ പ്രാഥമിക കെയറായിരിക്കണമെന്നും നിങ്ങളുടെ വരുമാന പരിശോധനകൾ നടത്തേണ്ടതായി വരുമെന്നും ഹാങ് ജോങ്കൻ പറഞ്ഞു. കൂടാതെ അപേക്ഷകർ ഓസ്ട്രേലിയയിൽ സ്ഥിര താമസക്കാരായിരിക്കണമെന്നും ചില വിസാ നിയമങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
4: When your child is born or adopted, you must be living in Australia, and you either need to have an Australian citizenship, a permanent visa, a special category visa or certain temporary visas, for example, temporary protection visa.
2: ശമ്പളത്തോടു കൂടി ആനുകൂല്യങ്ങൾ കഴിഞ്ഞാൽ 12 മാസം വരെ ശമ്പളമില്ലാത്ത പാരന്റൽ അവധി ലഭിക്കുന്നതിനുള്ള അർഹതയും നിലവിലുണ്ട്. അതിന് യോഗ്യരാവണമെങ്കിൽ കുറഞ്ഞത് 12 മാസമെങ്കിലും ഒരേ തൊഴിലുടമയ്ക്ക് കീഴിൽ ജോലി ചെയ്തിട്ടുണ്ടായിരിക്കണം. അവധി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ ജോലി ഉണ്ടാകുമെന്നതിനുള്ള ഉറപ്പാണിത്. ഇത്തരം ആനുകൂല്യങ്ങൾ കൂടുതൽ പേർക്ക് ലഭ്യമാക്കുന്നതിനായി നിലവിലുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് അടൽ മർഡോളോ അഭിപ്രായപ്പെട്ടു.
3: So I think it's a fantastic thing to have in our community, both a paid scheme from government as well as schemes within individual workplaces. But unfortunately, we don't have equity.

0: su SBS.
1: Knock, knock, Capital One Bank guy.
2: Wow, Charles Barkley?
1: I just moved into the neighborhood. Can I borrow some Wi-Fi?
2: Sure, Chuck. That's what the Capital One Cafe is here for, open 7 days a week.
1: Oh, can I use your ATM? My dog Walker only takes cash.
2: Anything for a neighbor.
1: Can I try the catchphrase?
2: Sure, take it for a spin.
1: There's no fees or minimums on Capital One checking accounts.
2: Nice, Chuck. I'll take it from here. Capital One, what's in your wallet?
3: Terms apply. Visit CapitalOne.com/BankEye for details. Capital One NA member FDIC.
4: ഇതാണ് ശരിയായ രീതി. കാരണം ഈ അവധിയും ആനുകൂല്യവും രക്ഷിതാക്കളിൽ രണ്ടു പേർക്കും ലഭിക്കും. അത് ലഭിക്കാൻ കുട്ടിക്ക് ജന്മം നൽകിയ അച്ഛനോ അമ്മയോ ആകണമെന്ന് പോലുമില്ല എന്നതാണ് നിയമം. മറിച്ച് കുട്ടിയുടെ അമ്മയുടെയോ അച്ഛന്റെയോ പുതിയ പങ്കാളിക്ക് ആനുകൂല്യം ലഭിക്കാം. എന്നാൽ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്ന് ഹാങ് ജോങ്കൻ പറയുന്നു.
5: The payment is designed in such a way that it accommodates different family arrangements. So you can claim if you're the birth mother's partner, the child's biological father, or the partner of the child's biological father. But it's important to understand that the birth mother must agree to those arrangements and must approve any payments that are going to either the partner or other relevant family members.
4: രണ്ട് പേർക്കും ലീവ് ലഭിക്കുന്നത് വഴി രക്ഷാകർത്തത്വത്തിന്റെ പ്രാധാന്യം മാതാവിനെ പോലെ പിതാവിനും തിരിച്ചറിയാൻ സഹായിക്കുന്നെന്ന് അടൽ മർഡോളോ പറയുന്നു. കുട്ടികളെ പരിപാലിക്കാൻ പുരുഷന്മാരും മുന്നോട്ട് വരാനുള്ള മാർഗമായി ഇതിനെ കാണുന്നെന്നും മർഡോളോ കൂട്ടിച്ചേർത്തു.
6: We really want men to step up more and take more of a role in looking after children, especially in the early year or years. And this is a way of men being able to be supported while they do that.
4: പാരന്റൽ ലീവിന്റെ ഒരു പ്രത്യേകത, ഇത് തുടർച്ചയായി ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. കുട്ടിക്ക് 2 വയസ്സാകുന്നതിന് മുമ്പ് എപ്പോൾ വേണമെങ്കിലും ലീവ് എടുക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസമോ ചില ദിവസങ്ങളിലായോ ഘട്ടം ഘട്ടമായി ലീവിനെ വിനിയോഗിക്കാം.
5: The other things that you need to let us know is any changes in circumstances. For example, if you return to work or you plan to work on days where parental leave pay is being made, or you want to change a nominated date, because you cannot be working on a day where you are being paid parental leave pay. So they're the sorts of situations that you must let us know. Of course, if you're leaving the country, either temporarily or permanently, you also need to let us know.
4: മറ്റൊരു പ്രധാന കാര്യം, ജനന സമയത്തോ 2 വയസ്സിനുള്ളിലോ കുട്ടി മരണപ്പെടുകയാണെങ്കിൽ രക്ഷാകർത്താക്കൾക്ക് പാരന്റൽ ലീവിനുള്ള അർഹതയുണ്ട്. സർക്കാരിന്റെ ആനുകൂല്യങ്ങളല്ലാതെ ചില തൊഴിലുടമകളും പ്രത്യേക പാരന്റൽ ലീവുകൾ വാഗ്ദാനം ചെയ്യാറുണ്ട്. ഓരോ തൊഴിലിടങ്ങളിലെയും നിയമങ്ങളിലും മാനദണ്ഡങ്ങളിലും വ്യത്യാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് മുഖേന എന്റർപ്രൈസ് കരാർ പരിശോധിക്കേണ്ടത് ഇക്കാര്യത്തിൽ പ്രധാനമാണ്. ജോലിസ്ഥലത്തെ അവകാശങ്ങളെല്ലാം വിശദമായി അറിഞ്ഞിരിക്കേണ്ടത് സുരക്ഷിതമായ കാര്യമാണെന്നാണ് മർഡോളോ പറയുന്നത്.
6: If they do call Job Watch, they can arrange for an interpreter at no cost. So I would suggest that's a really good port of call where you can get some advice and information that takes into account the legal context and your particular situation.
4: Parental leave ലഭിക്കുവാൻ യോഗ്യതയുണ്ടോ എന്ന് സർവീസസ് ഓസ്ട്രേലിയ വെബ്സൈറ്റ് ആയ servicesaustralia.gov.au പരിശോധിക്കാവുന്നതാണ്. യോഗ്യത ഉണ്ടെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. മൈ ഗോഡ് അക്കൗണ്ടോ സെന്റർ ലിങ്കോ ഇതിന് ഉപയോഗപ്പെടുത്താമെന്ന് ജോങ്കൻ വിശദീകരിച്ചു.
5: Now the beauty of using MyGov to access Centrelink is that one, it leads to a range of information, but it also provides you the opportunity of lodging an online claim, which is undoubtedly the easiest way to claim.
4: പാരന്റൽ ലീവ് ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ നിരവധി ഭാഷകളിൽ വിവരങ്ങൾ നൽകുന്ന സർവീസസ് ഓസ്ട്രേലിയ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണെന്ന് ഹാങ് ജോങ്കൻ പറഞ്ഞു. ഓസ്ട്രേലിയയിൽ കുടിയേറിയവരിലും പുതുതായി വന്നവരിലും ഭാഷാ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് വിവരങ്ങൾ ലഭ്യമാകാൻ ഇത് സഹായകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
5: We understand that migrants and newly arrived people in Australia face language barriers. If you head to our website and search your language, you'll find that there's information

0: and to read, watch or listen to in over 75 languages. We even have audio products in 10 languages, and of course we operate a multilingual call centre service, and the number for that is 131202 for Centrelink payment.
1: പ്രിയ ശ്രോതാക്കളെ, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മാത്രമല്ല കുഞ്ഞിനെ ദത്തെടുക്കുന്നത് ഉൾപ്പെടെയുള്ള മറ്റ് പല സാഹചര്യങ്ങളിലും ഓസ്ട്രേലിയയിൽ പേരന്റൽ ലീവ് ആനുകൂല്യം ലഭിക്കുമെന്ന ഓസ്ട്രേലിയൻ എക്സ്പ്ലൈൻഡിന്റെ വിവരങ്ങളാണ് നവ്യ വിശ്വനാഥ് നിങ്ങളോട് പങ്കുവച്ചത്. ഇനി നമ്മൾ ഒരു പാട്ടിലേക്ക് കടക്കുകയാണ്. 2004 പുറത്തിറങ്ങിയ ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അലക്സ് പോൾ സംഗീതം നൽകി ജോസ്ന രാധാകൃഷ്ണനും അതുപോലെ തന്നെ ബാലുവും ചേർന്ന് പാടിയ മനോഹരമായ ഒരു പാട്ട് നമുക്ക് കേട്ടുവരാം.

പ്രിയ ശ്രോതാക്കളെ, ഈ പാട്ടോടുകൂടി ഇന്നത്തെ തത്സമയ പരിപാടി അവസാനിക്കുകയാണ്. ഇന്നത്തെ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന എല്ലാ വാർത്തകളുടെയും വിശേഷങ്ങളുടെയും ഒക്കെ പൂർണ്ണ വിവരങ്ങൾ നിങ്ങൾക്ക് SBS മലയാളത്തിന്റെ വെബ്സൈറ്റിൽ നിന്നും ഫേസ്ബുക്ക് പേജിൽ നിന്നും ഒക്കെ കേൾക്കാവുന്നതാണ്. അതിനായി നിങ്ങൾ SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജ് പിന്തുടരുകയോ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുകയോ ചെയ്യുക. എല്ലാവർക്കും മനോഹരമായ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അഖിലശ്രീ.